എന്താം പ്രവാചിക സാധന ശർമ്മ. ഇദാനീം മുഖ്യാ വാർത്താഃ. പ്രധാനമന്ത്രിണാ നരേന്ദ്രമോദിനാ ഉക്തം യത് അന്ത്യോദയസ്യ ഭാവനയാ പ്രേരിതാണാം നിർധനജനാനാം കല്യാണം ഏവ ഗത ദ്വാദശ വർഷേഷു ശാസനസ്യ നീതി നിർമ്മാണസ്യ ആധാരഃ. പശ്ചിമ ബംഗാള രാജ്യ ആയുഷ്മാൻ പ്രധാനമന്ത്രി ഭാരത ജന ആരോഗ്യ യോജന പ്രവർത്തിഷ്യത്തെ. ദില്ലി ഉച്ചന്യായാലയ